ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. പൂജ്യായ രാഘവേന്ദ്രായ സത്യധർമ്മ രതായ ച ഭജതാം കൽപവൃക്ഷായ നമതാം കാമധേനവേ. കലിയുഗ കാമധേനു കൽപവൃക്ഷ സദൃശരായ മന്ത്രാലയ രാഘവേന്ദ്ര സ്വാമികളവര ഹെസരിനല്ലി ഗുരു രാഘവേന്ദ്ര റേഡിയോ എമ്പുവ ഹെസരിനല്ലി വിദേശദിന്ദ സമഗ്ര വിശ്വദല്ലി ഈ യാവ ഭക്തിയ വിശേഷവാദ മാഹിതികളന്ന ഭക്തിയ ബഗ്ഗെ ഒന്ന് ശാസ്ത്രീയ വിചാരകളെല്ലവന്നൂ കൂട പ്രസാര മാടുവന്ത മാധ്യമ ഇതാഗിദെ. ഇതര മാലികരു നമ്മ രാഘവേന്ദ്ര സ്വാമികളവര അന്തരംഗ ഭക്തരാഗിദ്ദാരെ. ഇവരു ഒള്ളെ പ്രയത്നവന്നു മാഡ്താ ഇദ്ദാരെ. ഈ കാലദല്ലി റേഡിയോഗെ ഹെച്ചിന മഹത്വ ഇല്ലദേ ഇദ്ദരു കൂട ಮತ್ತೆ ರೇಡಿಯೋ ಕಾಲದ ಒಂದು ಮಹತ್ವವನ್ನು ಮೂಡಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ಉತ್ತಮವಾದ ಪ್ರಯತ್ನವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇದರ ಲಾಭವನ್ನು ಸಕಲ ಸಜ್ಜನರು ಕೂಡ ಪಡೆದುಕೊಂಡು ಗುರುರಾಯರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗಬೇಕು ಎಂಬುದಾಗಿ ಮಂತ್ರಾಲಯದಿಂದ ಆ ಪೀಠದ ಪೀಠಾಧಿಪತಿಗಳಾದಂತಹ ಸುಬುಧೇನ್ ತೀರ್ಥರಾದ ನಾವು ಎಲ್ಲರಿಗೂ ಶುಭವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಸರ್ವೇ ಜನ ಸುಖಿನೋ ಭವಂತು, ಸಮಸ್ತ ಸನ್ಮಂಗಳಾನಿ ಭವಂತು.